0: ആ മംഗോ ചസാര മധുബ മംഗാന ഒരു റിവനറുടെ ഉവനണ പാര പാര എഫ് എം ബെനിഫെനൂറ്റി ആ വെനേസിയ യെസി ഡൂറി വോത്തങ്ങനേസ ഫനീസ് റിനസോത്തെ റൊപേസ റിവെൻഡേസ ഉവത്തോയന്തോ ലുയിറ്റിഹാത് നപ്പുലുവാൻ മാജറോ ഹയ അറ്റോമ ദി 15 ഒക്ടോബർ ഉസിക്കേണ ദി 25 ഒക്ടോബർ ndikalwendo golo unata namera zote zibisi mapupo rainganga chikembe yesi ndi ukruza randani munauzi uri arali huna mbudziso imwe ndihone vathu yo rendi ihone mbudziso nthihikeyi zotenderiwa na uri zwenezwi ri tshikukruza ndidiṅwalisele kha valwendo wa ṅwakani na hohoi
1: Sambando Sambando Chifudi Chauru Maravue Para Para FM 88.2 Variwana na ka app ya SABC Plus.